നടത്തും ജൈമെ കർജുലോങ് ബോംലൊക്കെ ആകാശവാണി ഗുവാഹത്തി മഹാബാഹുപൻ ഇനുപ്പന സെപ്പുവാങ്ടെങ്ലോപ്പൻ പിന്നി നടത്തും ഡാനിയൽ ഇങ്ടിപ്പൻ കിലുൻപം ആസൻസോന ലഞ്ചിർ അർജുയിക് ലോപ്പ പിന്നി അപ്രാങ്സെ ലഞ്ചിർ അർജുയിക്ട ആലുനോലാം തേ പിന്നി പെക്കോക്കാലാം തേ